0: നിങ്ങള് ലോയൽറ്റി ദി പരസ്യത പിണ്ട് തോ ആകെ ഇസ്സത് ബനായി കുലിനാൽ ഈ ഗാനാ നഹീ ഈ വാർണിംഗ് ആ
1: റേഡിയേഷൻ ദ നമ്പർ 1 സ്റ്റേഷൻ ഫോർ ദ പാർക്ക് ഓഫ് ദ ഏഷ്യൻ.